0: വിളാവ് കുളഹായി വിനാട് തിസ്സട്ടായി മങ്ങാട് പുറന്തുണാണി അപ്പൊ അക്കുറു ഒക്കെ വച്ചന കലപ്പല സത്യ ഗാനെ മുതലിൻ തേക ദിനാകാൻ അവസ്ഥാവല്ല അതിന് അക്കുറെ നക്കുറ തറങ്ക വട്ടയാക്കൊക്കെ തമായി സംബന്ധം എന്നിക്കല്ല എത്തമകീനാണെങ്കിൽ കോൾസ് ഗുഡാഖാവ ഈ കോൾസ് എന്നെ കളിയും ഇതാം കളിയും പേയിതാം അനേ ജനി ഗെയിം മികട്ട അവസ്ഥാവക്തിൻ ഗെയിം മികട്ട അവസ്ഥാവക്തിൻ ഗെയിം മികട്ട അവസ്ഥാവക്തിൻ അന്നേ വിധിയുടെ കിയല അപ്പൊ കോൾസ് അത്രയും അപ്പേ കൊട്ടവകമ ഗാളിതമായി മങ്ങി തന്നെ കൊട്ടവകമതി ഗാളിലെ കൊട്ടവകമി ഇതാ കഥാകറപ്പു സീതാക്കഥമായി മകെ അവധാനയ ദിനാകിന് അവസ്ഥാവ ലഭാഗത്തെ മേ പേതി അക്കുറു എക്ക വചന ഗലപൻ ആയു ബോവൻ സീതാക്കെ മുഖത വിന്നെ മേ വിലാവി ആറി കോമത് കാല കൊണ്ട് തത്വേ ഗാളിലെ പെത്തട്ട് അക്കുറാക്കിയനോ ഏ അക്കുറെ വാട് വചനയാ പട്ടാൻ കാരണം തീയുന്നു ഈട്ട് പാസ് ഹെമ വചനക്ക് മകാ കുറേ ഈലങ്ക വചന പട്ടാങ്കാരണ വിധിയട്ട് എക്ക ദിഗട്ട് കിയാകന കിയാകന അന്നതമായി തീയുന്നു മേവനക്കോട്ട് വെടിമ വചന ഗാന ഈയവനക്കോട്ട് കിയല അപ്പിട്ട് അഭിയോഗീല തീയന്നെ ഹസിനി പൊൽഗംപൊളി കഥാകരല വചന തിസ് നമയക അഭിയോഗീല തീയുന്നെ അപ്പി ബലമു അപ്പേ സീതക്കട്ട് പുളുവാങ് വെയ്ത് കിയല മേ തറങ്കേ അഭിയോഗ ബിന്ദഹേലന്ന് എക്കമ വചനെ പാറാക്കിയാന്ന ബേ അക്കുറു ദേ വചനം കിയാന്നത് ബേ ഇട്ട് പസ് വിനത് ഭാഷാവല വചനം കിയാന്നത് ബേ കിയണ വചന പെഹദിലിവ കിയാന്നത് തോണി അറ വചന അമുണപ്പുക വചന ദേക്കട്ട് അമുണപ്പുക ഏവ കിയാന്നത് ബേ അറിയ ഏടങ് അപ്പൊ യമുദ ഗെയിം എക്കട്ട് എന്ന കളിന്റെ അക്കുറ കിയാണ്ട് വേണേത് ഹറി മങ്ങോട്ട് ദിന അക്കുറ മുഖത്ത് തന്നു അത് റൈറ്റ് ഒയാട്ട് ദിന അക്കുറതമായി കൊട്ടവകമീൻ തന്നെ ആ കഥാകരാട്ടിന് കൊട്ടവകമ തിയെന്നെ മാ ഗാല ഡിസ്ട്രിക്ട് ഗാല ഡിസ്ട്രിക്ട് ആയിട്ട് വേണി ദക്കുണു പലാത്തട്ട് ദക്കുണ കിയണ വചനയെ ദിവണി അക്കുറമുഖത്ത് കുയാന്ന് കയാന്ന് ഓണിയ ഗന്ന പുളുവ ഏകതമായി വാട്ടുന്ന അക്കുറ് ലാസിത് തറങ്ങിട്ടയാണ് റൈറ്റ് അപ്പ് ഞാൻ തറങ്ങിട്ട് മേ അക്കുറ എന്ന അക്കുറ്
1: യുവർ ടൈം സ്റ്റാർട്സ് നൗ
2: വതുര റൗമ മഹത്ത് തറുവ വന്തുറ രട്ടേന്തി ദീഗവാപ്പി പിന്നെ നകുള ലന്തരുമ വരുണി തിബട്ടു ടക്കയ
0: സീതാക്ക് സിന്ധു കൊണ്ടേക്ക് കരകാരന് ഭോമസ്തുതി എന്നാ ദിഗടമണ് എത്താകണ ഇന്ന്.

0: ഉത്തമോ ദമ്പതിവ വന്ദനാവ് സമ്പൂർണ വെണ്ണനം ആഹാര നവാതെൻ ബസ്രത്തെ പിൻകമ്യന മേ സിയലു പഹസുകം ഇതാമ വേദഗത്തെനോ മേവയിൻ എക്കാക് ഹരി അടുവുനോത് പരിപൂർണ വന്ദനാവക് സിതുകരഗന്ന ഹെക്കിയാവ ലബെന്നേ നഹ ഏഹിന്ദ സിയലു സമ്പൂർണ പഹസുകം വലിൻ സമന്വിത അവബോധാത്മക വന്ദനാവകട ഒപത് എന്ന ട്രാവൽ നെറ്റ് വെതട അമതന്ന 0112863 അങ്കയട ട്രാവൽ നെറ്റ് അസിരിമത് ബുദ്ധ ദേശീയ അവബോധയൻ യുത്വ വന്ദനാ കിരീമട
1: FM 95.8 Net FM Divaina Pura.